മക്കൾ മുഴുവതിലും ദേവനുടേ ഒത്താശയെ തേടവില്ലേ? ഇപ്പോഴോ എന്നെ നടത്തുമേ. ഉല്ലാസം നാടിനെ തെഹിൽ നേരത്തിലും കൂടെ വീമ്പുതാൻ നാൻ കൊണ്ടേ അൻപാക എന്നെ മന്നിത്തരളും.

0: waren.
1: പഴയപ്പാടല്ലേ?
2: ഇല്ല പുതിയ ഏൽപ്പാട്, പുതിയ ഏൽപ്പാട്, സോറി ഞാൻ പറഞ്ഞില്ല, പുതിയ പുതിയ ഏൽപ്പാട്.

0: അമീൻ, അല്ലാ അത്യധികന മഹിമക്കുറിവരിക്കേത്തല്ല ഞാൻ വേളിയെ പുറപ്പെടുങ്ങ യേശുവിനാമത്തിൽ നല്ല പിതാവേ. അമീൻ അമീൻ അമീൻ. ഞാൻ ആളിലങ്ങ് സംഗീത ധ്യാനത്തുകളായി കാണാൻ സെൽവവും സംഗീത ധ്യാനത്തുകാർ എടുത്തുകൊണ്ട് സംഗീതം സംഗീതം 65 സംഗീതം 1 തുടക്കം ഞങ്ങൾ 5 വസനങ്ങളെ വാസിപ്പോം. സംഗീതം 65:1 തുടക്കം 5 വസനങ്ങളെ വാസിപ്പോം. ദേവനേ, സിയോണിൽ ഉമക്കാക തുതിയാണത് അമൈന്ത് കാത്തിരിക്കുന്നത്. പൊരുത്തനെ ഉമക്ക് സെലുത്തപ്പെടും. ജപത്തെ കേൾക്കുന്നവരെ മാംസമാണ് ജാവരും ഉമ്മിടത്തിൽ വരുവാകൾ. അക്രമ വിഷയങ്ങൾ എന്മേൽ മിഞ്ചി വല്ലമൈ കൊണ്ടത്. ദേവനീരോ എങ്കൾ മീറുതകളെ നിവൃത്തിയാക്കുകേ. ഉമ്മടിയ പ്രകാരങ്ങളിൽ വാസമായിരിക്കുംപടി നീർ തെരിഞ്ഞുകൊണ്ട് സേത്തു കൊള്ളുന്നവൻ ബാക്കിയവാൻ. ഉമ്മുടിയ പരിശുദ്ധ ആലയമാകിയ ഉമ്മത് വീട്ടിന് നന്മയാൽ തൃപ്തിയാവും. ഭൂമിയും കടയാന്തരങ്ങളിലും ദൂരമാണ് സമുദ്രങ്ങളിലും ഉള്ളവർ എല്ലാരും നമ്പും നമ്പിക്കയായിരിക്കുന്ന എങ്കൽ രക്ഷിപ്പിൻ ദേവനെ, നീർ ഭയങ്കരമായ കാര്യങ്ങളെ ചെയ്യുന്നതിനാൽ എങ്ങൾക്ക് നീതിയുള്ള ഉത്തരവ് അരുളുകിറീരും. വാർത്തയെ നിനക്ക് എന്നെക്ക് ധ്യാനത്തുക്ക ഞാൻ എടുത്തുകൊണ്ട വാർത്തയാണിത്. നീർ ഭയങ്കരമായ കാര്യങ്ങളെ ചെയ്യുന്നതിനാൽ എങ്ങൾക്ക് നീതിയുള്ള ഉത്തരവ് അരുളുകിറീർ. ഐന്താം വസനത്തിൽ പിൻപോകുന്നു, നീർ ഭയങ്കരമായ കാര്യങ്ങൾ, അത് മോശം അന്നോട് ചെയ്യപ്പുറ കാര്യം ഭയങ്കരമായിരിക്കും, ഇടിപ്പെട്ട് ഭയങ്കരമായിരിക്കും. ഒരു കടലുക്കുള്ളേ വഴിയെ കാണും. ആരും നമ്പല എന്ത് തെരഞ്ഞുകൊണ്ട ജനത്തക്ക് ഇപ്പടിപ്പെട്ട താൻ തെരഞ്ഞുകൊണ്ട് ഒരു പാതയെ കാണിപ്പാരൻ്റെ സ്വൽ. എല്ലാരും പതറ്റപ്പെട്ടാൽ ഭയപ്പെട്ടാർ. പിന്നാലെ പാർവോൺ സേന മുന്നാല സിംഗൾ. അപ്പൊ കത്തർ മോശയെ കൊണ്ടിച്ച് കോലെ നീട്ട് പാതയെ ഉണ്ടാക്കി അന്ത കടലുക്കുള്ളേ ഒരു വഴിയെ ഉണ്ടാക്കി പാതയെ കൊടുത്തു വെട്ടാന്തരയാ നട്ടക്കപ്പണി രഥത്തിന തീവൻ അല്ലവാ. അതേ കടലക്കുള്ള അതേ തുറത്തി വന്ന് ഏതിരിക അന്ത പാർവൻ മൂൾകടിച്ച് വെച്ചിയെ കൊടുത്തത് അവനല്ലവാ. പാരങ്ങ് എപ്പിടിപ്പെട്ട ഭയങ്കരമാണ് കാര്യങ്ങൾ ചെയ്തത്, എപ്പിടിപ്പെട്ട ദേവൻ പാരങ്ങ്. അപ്പൊ നീതിയുള്ള ഉത്തരം എപ്പടി നീതി ഏതിരിയെ തോൽക്കടുത്ത് ചേർത്ത് തന്ന് നീതിയെ തന്നുടിയ പിള്ളികളെ തന്നെ ഉണ്മയും നീതിയെ വെളിച്ചത്തിൻ പുള്ളികൾ വെളിച്ചമാകെ ആശീർവാദം അടിമത്തനത്തുക്കാണ് വാഴ്ക്കയല്ല, വെറും സുസ്വതന്ത്രമില്ലാതെ വാഴ്ക്കയല്ല, വർമ്മയിൻ വാഴ്ക്കയല്ല, വേദനയിൽ വാഴ്ക്കയല്ല, കണ്ണീരിൻ വാഴ്ക്കയല്ല, ആശീർവാദമായ വാഴ്ക്കെ വാഴ. തെരിഞ്ഞുകൊണ്ട പിള്ളേർക്ക് ഒബർത്തെരിന്ത പാതി കാണിക്കുമ്പടിയാകാം. എനിക്ക് എന്നെ സീരാ ഭയങ്കരമായ കാര്യങ്ങൾ നീതിയുള്ളത് ഉത്തരവ് എഴുതാനും ഇടിപ്പെട്ട ഉത്തരവ് പത്യങ്ങൾ അന്ത് കണ്ട് എത്തീരെ ഇനിമി കാണാതെ പഠിക്ക് ഒരു ഉത്തരവ് കൊടുക്ക. എനക്കും ഉങ്ങൾക്കും അപ്പടിപ്പെട്ട ഉത്തരവ് അതിൽ ഞങ്ങളെ നടത്തിടുവാൻ. അല്ലേലൂയ. ആമേൻ. നാം മുൻ മഹിമപ്പെടുവതാ. ഞങ്ങൾ എടുത്തതാ ഹൂളിയർ കാണിച്ച ബുദ്ധിയെടുക്കും തുതിക്കും സിസ്റ്റർ ഡോളി അവരണിപ്പിതുക്കാറുകൾ.
1: നന്ദി അപ്പ. എന്റെ മാല നേരെ നിത്യ വെളിച്ചത്തില് അപ്പ ഉടെ വെളിച്ചത്തെ ഉടെ ഒളിയെ കൊടുത്ത് എങ്ങളെ ആശീർവദിക്കപ്പുറം എല്ലാവിധം എല്ലാ കൃപയിൽ കാണി നന്ദി സെലുത്തുറേ അപ്പ. നേറ്റം ഇന്നും മാറാതെ ഇന്നും ആണ്ടവരെയും കൂടെ വല്ലമയെ പൊളിന്തരണപടിയാക ജപിക്കിറേ അപ്പ. വല്ലമയിൽ കുറവില്ലാത്ത വണ്ണമാക നിറവാക നിറപ്പി വളീര വണ്ണമാക ഒവ്വൊരുതരെയും ആണ്ടവരെയും കൂടെ അവങ്ങളുടെ പരിശുദ്ധമാണ് ആവിയൻ മൂലവ നിറപ്പി യാവരെയും കുറത്തക്കോട്ടേക്കുള്ള മറുത്ത് വെത്ത് യാവരെയും ആശീർവദിക്കുംപടിയാക ജപിക്കാൻ മുളങ്കാൽ യാവും മുടങ്ങ വയ്യും ആണ്ടവരെ. പുതിയ കാര്യങ്ങളെ ചെയ്യ വയ്യം അത്ഭുതങ്ങളെ നടത്തും അപ്പ. അപ്പ ഇന്നുമെങ്കിൽ മത്തിയാൾ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തകപ്പനെ നന്ദി നന്ദി കോടിക്കോടി നന്ദി അപ്പ. അപ്പ കൺമണി പോലെ കാത്തവരെ ഇനിമേലും കാക്ക വല്ലവരായിരിക്കീങ്ക. എനക്ക് അടക്കളമായിരിക്കുന്ന ഉന്നതമായ കത്തരെ ഉനക്ക് താപകരമായി കൊണ്ടായ് എന്ത് சொன்ன வாக்கு தத்தன்படி அப்பா ஒவ்வொரு ஊழியக்காரங்களுக்கு நீங்க அற்புதமும் பெரிதான கிரிகைகளை செய்து கொண்டு வர்ற கிரிபைகளுக்கு நன்றி செலுத்துறேன். அதற்கு மேலான அற்புதங்கள் செய்வதற்கு அப்பா யாவரும் கூட கரத்துல ஒப்பு கொடுக்குறேன். உங்க அபிஷேகத்தினால நிரப்புங்க ஐயா. அப்பா மலை போல துன்பம் எங்களை சூழ்ந்தாலும் சூழ்ந்து போனாலும் ஆண்டவரே பனி போல உருவாக்கிட செய்கிற எங்கள் தகப்பனே மக்கு நன்றி. ஒவ்வொருத்தவங்க இரத்த கோட்டைகளை மறைத்து வைங்க அப்பா. எங்களுக்குள்ள இருக்க குறை குற்றங்களை மன்னித்து அப்பா உங்களுடைய இரத்தத்தினால எங்களை கல்வி இந்த நேரம் ஒரு புதிதான ஆசீர்வாதத்தோட யாவரையும் ஆசீர்வதிக்கும்படியாக ஜபிக்கிறேன். யாவரையும் கூட கருத்துல கொடுக்குற உங்களோட நாம மட்டுமே மகிமைப்பட வேணும். பிளவீன நேரம் என் கிருபை உனக்கு போதும். உங்களுடைய பலத்தினால எங்களை பிளப்படுத்தும் கத்தருக்கு நன்றி செலுத்தி யாவரையும் உங்களோட கருத்தில கொடுத்து ஜபிக்கிறேன் இயேசுவின் நாமத்தின் மூலம். என் பிதாவே நன்றி, இயேசுவே நன்றி. ஆமேன், ஆமேன், ஆமேன், ஆமேன். கத்தர் நல்லவர். நன்றி இயேசுவே, நன்றி அப்பா.